me se wo bi ante wo be wari afi mu wo sujani wo be ya ye fra afi mu ate wo be sirio wo sujani wo be sirio afi mu ate die